ഞായ് അല്ലഹുല്ലാ ഇല്ലാ ലാ ഇലാ ഇല്ലല്ലാ ലബൈലാ സൈനബ് ഞായ് അല്ലഹുല്ലാ